സർവം തരാണ് സർവം കർമ്മം സർവം ധർമ്മം സർവം ജ്യോത സർവം മുക്ത രസാവല ചന്ദ്രസാദ് നമോ നർക്കനാശ സദൈവം പ്രകാശനംഗം സ്വരൂപേ അപംഗം വിഭൂതേ പരമാർത്ഥം പരമാർത്ഥേ സദാ സർവസാധേ അഗാധ സ്വരൂപേ നിർബാധ വിഭൂതേ നിർബാധ വിഭൂതേ അനംഗി അനാമേ ത്രിഭംഗി ത്രികാമേ നിർഭംഗി സ്വരൂപേ